ഒക്കെ ചെമ്മലകൻ വവനെ ഉള്ള ആർബാ റൈബാർ പാം യോൻ പിഗിന്നി പോയ റണ്ടാലേ കയൂറി തറിയനായി പിന്നായിരം കിമിക്കൂലോ പാം എമ്മ നാനോ ലൂതയാർപ്പാങ്ങനെ കെമി റാർച്ചിരുകൻ തുകയെ പറഞ്ഞു റാർച്ചിരുകൻ തുകയെ പങ്ങായൻ തൻ റേ ക്യൂ പാം യോനായിരുന്നു.